ശ്രുതി ദേവിന്ദ് ശ്രുതി സുനിൽ എതിർസിംഗ് പ്രവീണ ഗായന വേദിയാണ് ഉത്തുവാൻ്റെ ഹെമദാമത്മാപി ഗൗരവനീയ ആരാധന താപത്മ നിഹതമാനി ഉപ്പിലിംഗിനവിത് ലഖന സന്തതിയധാര ഹെമി പ്രാസാംഗിക സജീവകരണേ ഉപതുബാൻ കെ മധുര സ്വരേൻ ഈ ഗീതത്തുല സംഘവും അതീതമത്തേ അവധുക്കറവിൻ റസവത്കലാത്ത് അതത് ഉപതുബാൻ്റെ അപ്പി സമുദന്നെ വേദിക്കാവിൻ നവതത്ത് ഉപതുബാൻ കെ ഗീത സമുച്ചയ റസേവിതാഹദാകാൻ ലഖന സന്തതിയധാര ഹെമി പ്രാസാംഗിക സജീവകരണ വേദിക്കാവേശിട്ട് മുണഗെഹിമുക്കിയ ആദരണീയ ആരാധന ഉത്തുല ഭൂമിസുതി നവതത്ത് ഉപതുബാൻ്റെ ആദരണീയ സൗഹൃദ രസവത്തുനി സുനിൽ എതിർസിംഗ് പ്രവീണ ഗായന വേദിയാനന്റെ വേദികാവിൻ സമുദിനി ഏറ്റ നീ വേദികാവട്ട് ആരാധനാക്കിനിമേ അപേക്ഷ ഇത് മത്തെൻ മടമുഹത്തുക്കട്ട അവസരത്തിന് ലക്കണ് സന്തതിയധാരമെ പ്രാസാംഗിക സജീവകരണേ വെനുവെൻ അപട അനുഗ്രഹേക്കത്തുക്കറാൻ അനുഗ്രഹക ഭവത്തുൽ പിലിപദവത് സിഹിപാത് കരാൻ അപട അനുഗ്രഹേക്കത്തുക്കറാൻ അപിത്തെ കത്തൽ ബദഗനിൻവ ഇന്നെൽബി റുപ്യൽ കോട്ടി 47 റുപ്യൽ കോട്ടി 23 മെതിക് ലങ്കാവെ ദവന്തമ സുപിരിതയഗ് ദികകിൻമ റുപ്യൽ കോട്ടി 70 ബിരാദുൻ ലങ്കാവെ ഇക്കമ ലുത്രയ്യ എൻഎൽബി മെഗാപവർ ലുത്രയ്യ മുതൽ ഹീനിയ വകേമ സുപിരി മോട്ടോറത്തേക്ക് സിഹിനിയ സബയ കരഗന്ന റുപ്യൽ 40 സുപിരിതയഗ് ലങ്കാവേ ഇക്കമ ലുത്രയ്യ എൻഎൽബി മെഗാപവർ ഉപത് അദമ മിലദി ഗന്ന അമതക് കരന്ന പാ ഒബേ സിഹിന സബയ കരന ജാതിക ലുത്രയ മണ്ഡലിൻ തമായി ഈ മതക് കിരീമ ഈ വകേമ തമായി അപിത കത്തൽ മദഗ്രിൻവ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയതനെ അങ്കേക്ക് ഡോമ വികുണ്യാന്ത്ര ഉദാഹരണ മാർക്സ് പെൻ ഹോൾഡിംഗ്സ് വെതിൻ ദെൻ ഡോമ കലു ഏറ്റിവാത് കിരീമേ യന്ത്ര കെന്നു സഹൽ വെൻ കരഗനിമേ യന്ത്ര സഹൽ എസുറും കിരീമേ യന്ത്ര എത്തുള്ളു സഹൽ നിഷ്പാദന സദാ അവശ്യ സീലു യന്ത്ര ഉപകരണ ഇക്കം വഹലാക്കാട്ടിൽ ലഭാകരണ ഒന്ന് പഹസുഖം സൽസലാത്തിയനോ മിമേ യന്ത്ര ഒബട്ട് അവശ്യ ധാർത്താവൻകിൽ ലഭാകിനിമേ പഹസുഖമത്തിയനോ നമ്പർ 36 എൽ ഹേന പാർ മഹാർഗമതമായി മാർക്സ് പെൻ ഹോൾഡിംഗ്സ് ആയത്തിന് സ്ഥാപിത്ത് കരളത്തിയെന്ന് ബിന്ദു 1 1 7 7 9 ദുരകഥനാങ്കിയ എപ്പിലിപതമാ ബഹുമാദരങ് സ്നേഹസിംഗ് സിഹിപാത് കർമ്മ ഹൊതായി എമനം ആദരണീയ സഹോദര രസവത്തുനി അപ്പി ഡാറ്റ് ഇക്കോട്ട് ഹൊണ്ട് ഉനുസും അപ്പോ സമ്പ്രസാദയാക്കി കത്തുക്കരമോ ദീപിക പ്രദർശനി പ്രവീണ ശില്പിനിയേറ്റ് നവതത് മേ വേദിക്കാപ്പെട്ട് ഗുഡവി അയ്ക്ക് മധുര സ്വരേൻ സന്തതിയധാര പ്രാസാംഗിക സജീവകരണേ രസവത്കരണ അപ്പി ഹൊന്ത അപ്പോ സമ്പ്രസാദയാക്കി കത്തുക്കരമോ.